0: ചെറുമുളരെയോ അപ്രാങ്ങാമാതി പോടും ചിങ്ങൾ
1: പടാങ്ങാതീ മറി അന്നൂറി പടാങ്ങാതീ മറി അന്നൂറി
2: Jako diplomat a bajstěngra artsko ka putojtenjanika your radio go 88.9 FM.

യോ കാ ട്രഡീഷണൽ മനക്കൈ ബിൽമകൈടക്കമേ എവറിഡേ 5 AM കാ 6 PM ചിനാലി ഓൾ റെഡി ആവാ.